0: ഐവാൻ കോമത ഹെമോട്ട് മത ജൂണിമാസ് വിസി അട്ടവനി ഇരിത അത് ഇരുത ദിവസേ ഗതട്ടുവില ഇന്ന് വെട കിറന് ഒക്കെ യാളുവേക്ക് തുക്കറക്കിന് ലങ്കാവേ പ്രസംഗ വേദിക്കാവേ ഔറുദു ദാഹനവയേക്ക് അപ്പേ ബ്രാൻഡേക്ക് ലക്കണ്ട് ഗീ റശ്മി അറങ്ങിനൊന്ന് പ്രസംഗ വേദിക്കാവട്ട് യാളുടെ എക്കറകിനി അന്ന് അപ്പൊ അവിലൈനു അരിങ്ങ സത്യാഗ ഗീ റശ്മി അഹന്ന് ലങ്കായ വകയമ ലോകെ ഗുഡക് ദിനെ കവിത കേക്കുതുല ഇന്ന് വകീല ഹെമോമേക്ക് തുക്കറക്കിന് ലാസന പ്രസംഗിക്ക് അതകി മോപ്പിട്ട് ലവാദിന്ന അപ്പൊ ലാസ്റ്റ് ഉദാഹരണ ഇതിലെക്കാം പ്രസംഗ വേദികാവേ തിബ റിദ്മയ ദാഹവലി അറകിനെ ലങ്കാവേ ഇക്കമ റേഡിയോ വെട സതാണ് ലക്കാണ്ട് ഗീ റശ്മി അറകിന അപ്പൊലൈനി എവിടെ ആലൂണി വെടിവിലാകണ് നെത്തു ലസന ശേഷനിക കഹന്നി അന്ന് ദിന ഹദാനി എത്ര വാട് പുളുവാങ്ങ ഇന്ന് തനക്ക് ഇതിലമ്മടെ മെസ്സേജ് കക്തി അന്ന് ബിന്ദുവായി ഹതായ് ബിന്ദുവായി തുനായി അനു തുനായി പഹായി അനു തുനായി ഹത അപ്പേ വാട്സ്ആപ്പ് നമ്പേക്കട്ട് റൈറ്റ് എമണ ദാഹവലി റിദ്മയ ലക്കാണ്ട് ഗീ റശ്മി റോണെത്തു അപ്പേ കണ്ടായമകി മഹാൻസി ഔറുദു ഗാനക മഹാൻസി ഒന്ന് ലസന പ്രസംഗിയ അതത്വ അഹന്ന പുള ഒയാഗേ അദഹസ് യോജന ആയ ഒക്കെ മേക്കത്തു കറകണ്ണ ഗമങ് ഒയാ ആദ്രേ കറന്ന ഒക്കെ മേക്കത്തു കറകണ അപ്പിന്ന അവ സഹതര വെനക പ്രസംഗിയ തേക്ക
1: നിയമ ഗായകയാകെ ഹടിൻ അഹന്നട മെന്ന ടിമാങ്ക വെള്ളാലഗേ വെള്ളാലഗേ.